0: ബിസിനസ് ട്രെൻഡുകളെ മാറുവേണ്ട.
1: ക്വാളിറ്റി ഏകമ തമായി അവരുദു ഗാനാക് തിസ്സമ അങ്ക ഏകേ ഇന്നെ ഫോർച്യൂൺ ഓയിൽ നെ എത്തമ തമായി.

വിളാവ് ദുലഹായി വിനാട് തിഹായി എന്ന വിളാവ് പേഭാഗികം കിട്ടുകയില്ലാതെ അറി മമ്മ തക്കറണ ടക്കാലുമായിട്ട് ശിവനങ്കല കിരിബന്നാർ ബുഗഹാന്തി തീൻ ആയുമ ആയുർവേദ വിധമെന്തുടകാണ് കമാൽ ബന്ധുല വീരാപ്പിരമ വിധമഹത്യ സന്തുത അംഗഹർവാദ പോയ ദിവസരുണം ഇത്തിരി ഓണിമ ദിവസൊക്കെ ആയിട്ട് കിരി ഇബന്നാർ ബുഗഹാന്തി തീൻ ആയുമ ആയുർവേദ വിധമെന്തുരട്ട കീഴില ഹമ്പവെന്ന പൊളുവാ അപ്പൊ കേന ലഡുരോഗ തീന്ന് സേഹരണ ബയഹിത്തന്നെ ലഡുരോഗ സുഖക്കറണ് ബാക്കിയിലക്കിയനേവ സ്നായുരോഗ ഗാസ്ട്രൈറ്റിസ് ക്യാൻസർ സീറ്റപസി വക്കുകടുരോഗ ദിയവെടിയാവ് ഒയക്കിയന് ഓണിമൽ എടുക്കരണ് ഇട്ടാവട്ടുമ സൂവിന പ്രതികാർ കമാൽ ബന്ധുല വീരപ്പിനോ വിധമഹത്യാകിങ് വേറുള്ള ഭാഗം പൊളുവാ സർവാംഗരോഗ ആയുർവേദ വൈദ്യവരേക്തമായി കമാൽ ബന്ധുല വീരപ്പെരും വിധമഹത്യ കീലക്കിയാണ് എന്ന കലിം കൊല്ലകത്തിലോയാകാവുകയും ബിന്ദുവായി ഹത്സിയ ഹെത്തേ ഹത്തായി തുൻസിയായി നമസിയ ഹതലിഹട്ടഹറി ബിന്ദുവായി ഹത്സിയ ഹെത്തേ തുണായി ദെസിയ ഹെത്തേ തുണായി പൻസിയ ഹതലിഹട്ടഹറി ലെഡറോഗ് ഹെദനോ വയസ്സട്ടെയാണ് കൊട്ടകട് എത്തങ്ങ അപ്പൊ ക്യാമ്പിമാറോമേവയൊക്കെ സാമാന്യ വിധിയിൽ ലെഡ ഹെദന ക്രമതീയുന്നു ഹെവൈ അപ്പൊ ഈ ലെഡ ഹതാകാരണ ദൈവത്തിനാണ് വിഹിമ ഇതമായി ഹാനികര മദ്രവ്യാണ്ട് പുറത്തുവിന നിഗമന കൽപ്പനാകല്ല പറയാൻ ഹൊന്തിങ് ഇന്നതിന ജീവിതത്തെ ഒക്കെ പാട്ട് നിങ്ങൾ നെത്തി നാസ്തി കറകാൻ അവശ്യായിക്കില്ല പീട്ട് ഹെബൈഹിമ കറകാണ് പിരിസാക്കിന്നവാണ് റട്ടമ എക്കട്ട ജാതിക മെഹയുമ പിളി വന്ന വേട്ട മതക്കറാണ് ഹദാന്നെ ഹാനിക്കറ മദ്രവ്യ ലങ്കാവ്യം തുറാൻ കറാണ് തമൈ മീ വേടക്കാട്ടയുത്ത സംവിധാനയെ കരല തീയെന്നെ അദരണീയ ദിമാവുപിയാണ്ട തമൈ മുളിന്മ ഇല്ലീമ കറണ്ണ തീയെന്നെ ദറുവാൻ പിളി ബന്ധവ് അവദാനയെ നിന്നക്കിയല മുഖത്ത് ഗുഡാക് വിലാവട അവദാനയെ നെത്തിയുണുകമൻ ദം മീ നിവാടു ദവസ് ഹവസ്വനുകൂടെ ആലൂട്ടിക്ക ഹമ്പ പിന്നെയാണവ എത്തുകൊടെ കൗറർ ഇന്ന് കയാലുവെ ഗിഹില്ല മുണാഹരി ഗിനല ദുന്നോത്തിങ്ഹം എന്നമേക്ക പൊട്ട പാവിച്ച് കല്ല വാണ് പൊട്ട കൊല്ലുവ കിറക്കണോ വകേ ദയായി പൊട്ട കാന്തട്ടയാണോ വകേ ദനയിക്കല അപ്പൊ ഈ തരുണ പറപുറയെ കട്ടിയ ദൈവൽ ട്രൈ കറണത്തിന് അസാവത്തേക്ക് ഈ ദൈവം ട്രൈ കല്ല ബലം ദണ്ണിമനത്തു ഈ ദൈവങ്ങളുടെ എബ്ബഹിവിടും എഹിന്ദമായി ഹെമോട്ടമ മതക്കറണ് മീ ഹാനിക്കറ മദ്രവ്യാൻകിൻ വിലകെന്ന കിയാണ് കാരണാവ് അനാഗത്തെയും അന്തുരുവേണോ തിങ്ങായ അമുത്തുവേങ്ങൊക്കെ കിയാന്ന വശവേനെ അതേ തീന സല്ലിട്ടിക്ക് നെത്തിവിലായണവാ ജോബിക്കക്വ തറിയിട്ട് ഹോയാകാൻ പെരിവേണവാ വാട്ട ഇഗ്ഗന കാരണ തീയണവണ അവസ്ഥാവ് ഈ ഹെമ്മ ദയാക്മ നെത്തിവിലായണവാ മുളേ ക്രിയാകാരിത്വ അടപണവിനോ പ്രശ്ന ഗുടായി റൈറ്റ് സിന്ധുടെയാണ് കളി മം ടഗ്ഗാല കട്ടിയൊക്കെ തുകർക്കാൻ തമായി ഹദാന്നെ ജനി മമ തിന്നോ മാവത്തേക്ക് തുകർക്കാനോ അതിന് ഓണി സിന്ധു ഹിമഗിയാണെ അഭിവാഹകനീന്ന് ഹോഖാന്തര രുക്മണിയാക്ക ജനി ഫാൻചോ ഒന്ന് മമത് ലസന സിന്ധുക്കടെ തുകർക്കാന്ന് ഒയാട്ട ആദരൈ ഹെബൈ ചുട്ടായി ഹേമഗിയല്ല മെസ്സേജ് താളത്തിന്ന് വെളിമടയുന്ന ജനാഞ്ജലി ഇത്ര ചുട്ട കാട്ടത് ആദരി സുജയ് വിജയനായക് ഒയാവത്തേക്ക് തുകർക്കാൻ ഇറ്റാലിയ മെസ്സീന്നുമാവല ഇന്ന അഭിവാഹകനീന്നും അപേ അണുര ലക്ഷ്മണ്ണയ്യ ദീലക ഷാമിക ഫ്ലോറിഡ എത്തുള്ളു പൗലിസിയലും ദിനാവേക്കതു കരകാണ് ഇട ബസ് ശുഭ ദിവസ ജനി അഭിവാത്തേക്കതു കരകാരണ കീല കടു കണ്ണാവി ദമ്പകൊട്ടി ഇന്ന ലാലയ്യ മെസ്സേജ് കഗ്ദാലത്തീനുവ വൈഫ് കാന്തി സുദുദുവ ഷനോഷി ഹെമോമേക്കതു കരകാരണ കീല കീന മങ്ങേക്കതു കരകാണ് ഇട ബസ്സേ അപേ അന്ന ഹദാന്നെ കൊഹിട ദന്നവ അനുരാധപുരി ഫുള്ളേ അർഹാന്തി ഇറക്കിയില്ല രഞ്ജിത് പ്രിയങ്കറയ്യ മെസ്സേജ് കഗ്ദാലത്തീനോ സെലോൺ മായ കെ സെറ്റക സേനാരത്ന സൂപ്പർ കെ സെറ്റക മെദവച്ചിയ മണ്ണാറം പാറേ മണുതി ലക്ഷിക ലക്മാലി മേ ഹെമോമേക്കത്തു ജനി അഭിവത് സിന്ധു കടക്കു കരകാരണ കീല മഹറങ്കൽ വാസന മെസ്സേജ് കക്താലത്തിയനവ ഹസ്ബൻഡ് നമ വികസിത് പുതാകെ നമ സദേവ് കട്ടിയമേക്കു കരകാരണ ജനി അഭിവത് സിന്ധു കടക്കു കരകാരണ കീല അമ്പിലിപിടി മധുനാങ്കിത് മെസ്സേജ് കക്താലത്തിയനവ ഹാലിയല ഗലവുടെ ദുൽഹാക്കണമേ നിഷാൻ സലൂണിനെ കേസ് എട്ടകത്ത് മെസ്സേജ് കക്താലത്തിയനോ മങ്ങിക്കു കരകാരണ ഈ വകേമതമായി കത്തറകമയുന്ന ദിൽകി മഹത്തയ ചമില ധോണി ഒഷി കട്ടിയമേക്കതു കരകാരണ കീല കിയണവ ഇവകേമതമായി മങ് അന്ന ഹദന്നെ ഹൊറന സത്യല ഗാമണ്ടകട്ട് അഭിവത് സിന്ധുകട എക്കതു കരകാരണ കീല മെസ്സേജ് കക് ദാലത്തിയണവ സെറ്റകമേക്കതു കരകാരണ മേ ഹണ്ണയാണ് സിന്ധുവട്ട് ഇവകേമതമായി അപേ ലേനദുറേ ദമ്യക്കാത് മെസ്സേജ് കക് ദാലത്തിയണവ മണറാകല മേനക സന്ദർവാൻ മല്ലി മെസ്സേജ് കക് ദാലത്തിയണവ കട്ടിയം ഗുണക്കാതറിൻ മേ ഹണ്ണയാണ് സിന്ധുവട്ട് മങ്ങേക്കതു കരകാരണവ ഇവകേമതമായി ജണി അഭിവത് സിന്ധുകട എക്കതു കരകാരണ കീല ദേവ്മി പബസറ റുവാൻ വെല്ലിൻ തങ്ങ അപ്പിട്ട മെസ്സേജ് കക്താലത്തിയുന്നുവ ഇട്ട് പസ്സേ ചാമ്ര സ്റ്റോസൊക്കെ കട്ടിയ അപ്പൊ ലഖ്മാലി കടവത്തിൻ തം മെസ്സേജ് കക്താലത്തിയുന്നുവ ദുൽമി ഗയാൻ ദിനിദു ഹർഷന തിനുളിദു ഏതുലു സെറ്റകമേക്കതു കരകാരണ കീല കേകാലെ അമ്പലം പിട്ടിയ ഇതങ് അപ്പേ ചന്ദ്രിക മെസ്സേജ് കക്താലത്തിയുന്നുവ ഹിരു മനോജ് ജനിദു പൊടി കൊല്ലൊട്ടിക്ക് എക്കതു കരകാരണ കീനോ സിന്ധുവക്കട്ട് എൽ പി ടി എ പുൻസറാണി ഇവകേമതമായി കിരുളപ്പണ സോമാദേവി പ്ലേസ് തങ്ങ ഹകനിന്ന് അപ്പൊ ആളുവ റങ്കണ് മകളൊരു രഞ്ജിത് ദിസാനായക്കായ കട്ടിയമേക്കത്തു കരകാരണോ അമ്മേ സിന്ധുവട്ടെ ഗുണക്കാതറൻ പാണതുരേത് അനുഷ്ക മല്യോ അങ്ങേക്കത്തു കരകാത്തറിയത് കളിനോ ഗുണക്കാതറൻ കട്ടിയമേക്കത്തു കരകാരണോ മേവില്ല മകേ സിന്ധുവ മകേ സിന്ധുവ.

ദൻ സാമാന്യം ജപ്പാനിയുടെ ടൊയോട്ട, ഇന്ത്യാവിട്ട് ടാറ്റ, ജർമ്മനിയുടെ ബെൻസ് വകി ലോകെ ഹെമ്മർ അടക്കട്ട് ആഡംബര വെന്ന പുളുവാങ് ബ്രാൻഡ് കത്തിക്കണവാനേ ദൈസറണ അപ്പിട്ട് ലോക പ്രശ്നം എത്തി ബാപ്പേ രട്ടെങ്ങ മെഹിം ബ്രാൻഡ് കഥന്നെ എത്തിക്കുക നേത് ഹെബോട് ദൻ മേ തത്വ വിനസ്വലാത്തിനുവ കെഡി റൈസ് ആവട്ടെ പക്ഷേ ദങ് അപ്പിട്ട് ലോകിട്ട് ആഡംബരം കിയാന്ന് പുളുവാങ് അപ്പിയും ബ്രാൻഡ് കത്തിക്കണം ഹരിത് കെഡി റൈസ് കേൾക്കുവാം ദൻ ലങ്കാവേ സഹന്ന കട്ടിയാക്ക് ഹൊയന ഇല്ലന വാഹന ഇറങ്ങണേന്ന് കെഡി റൈസ് മോട്ടർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നേത് കെഡി റൈസ് ഇലക്ട്രിക് ബൈക്കൊക്കെ കാത്താത് ഇലക്ട്രിക് ത്രീ വീലൊക്കെ കാത്താത് ഇരവാസം ഏതാവസം വെടിപ്പുറം ലങ്കാവി കൊല്ലോ കെല്ലോ കത്താവിന് കെഡി റൈസ് ലീഡർ 125 പെട്രോൾ ബൈക്കൊക്കെ ഹരിത് തെൽ ഹൊന്തരമ കയറണം എനിക്കാ പെട്രോൾ സുഹന്തരം ദൂണമാക്കിയാലാണ് ബൈക്കൊക്കെ കത്ത് കട്ടിയ ബൈക്കൊക്കെ പതിന് കട്ടിയൊക്കെയാണ് അനിത്തൊക്കെ ഹൊന്തമ കാരണാവുതമായി തെങ്ങൊണ്ട് ബൈക്കൊക്കെ ഗാണ തവാ തടുക്കല്ല റുപ്യ 1,00,000 അണു നമദാഹകട് ഓടെ കെ ഡി റൈസ് ലീഡർ 125 ബൈക്കൊക്കെ ഗാന്ന് ചാൻസ് ഒക്കെ തീയണോ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഹറിമ പൊടി കാണൊക്കെ വന്നോണ് നീക്കാൻ ലീസ് ഒക്കെ അതാളെ കണ്ണുകൂടെ അപ്പിട്ട് തീയൻ ലൊക്കുമ പ്രശ്നം ലൊക്കു ഡൗൺ പേയ്മെന്റ് ഒക്കെ റണ്ണു വേണോക്കി എനിക്ക് ഹബേ തെങ്ങ് ഹിമനെ ഓടെ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഹറി പൊടി കാണൊക്കെ തീല ബൈക്കൊക്കെ കിതറിയാന്ന് പൊളുവ തേനി സാമുദമായി സാമാന്യം ഗെതിരട്ട് തീയുന്ന ഒക്കെ വാഹനേന ഈ വാഹനം ഇറങ്ങിയ ഹസ്ബൻഡ് വരട്ട് കയറി പക്ഷേ വൈഫ് പൈങ് ഹരി ബസ്സൊക്കെ ഹരി എമന്ന ത്രീ വീലറിൽ സള്ളി വീതം കിറങ്ങിന ഹരി അവിടെ സെനഗാസ് ഹിറ്റകന് ഇട്ട് പക്ഷേ തെറപ്പില സഹന മഹൻസിലാണ് വരട്ടെ അന്നത്തോണി ഹെമ എന്നത്തോണി ഹെമ തവില്ല ഗെതിരവട് കിറന്നത്തോണ തീയത്തോടെ അനന്തവത്ത് ഹസ്ബൻഡ് ലഹിതനോ അയാട്ട് പൊടി ബൈക്കൊക്കെ മാറാൻ തുണ്ണണം മാറ വാട്ടിനോ പൊടിയായി സ്കോൾ എവിടെ വിളിട്ടണോ ടഗാലെ അന്ന് പുളുവാ ടൗണിനെ അന്ന് പുളുവാ ഗ്യാസൊക്കെ വരണം ഗ്യാസൊക്കെ ഇറങ്ങി എന്ന് പുളുവാ എല്ലോ ലുട്ടിക്കൊക്കെ എന്നെ അന്ന് പുളുവാ തനിയം ഏത് എൻസൈതിങ് ഹെമ്മ ബൈക്കൊക്കെ മറന്നിന്റെ ഐഡിയൊക്കെ എത്തിയാണോ അങ്ങോട്ട് ഹറിയണം ഹറിയണം ബൈക്കൊക്കെ തമായി കെഡി റൈസ് ലീഡർ 125 പെട്രോൾ ബൈക്കൊക്കെയല്ല കിയാന്നെ തേൻസ മേഖല അങ്കാവ് അഫേ നിഷ്പാദനയാക്കി സാർ അങ്കാവ് പുറാമ അലവി അലവിയസ സേവാചാലയ തീയണവ ഇത് പക്ഷെ വാട്ട് സ്പെയർ പാർട്സ് ലങ്കാവ് യോണമ തനക്ക് ഇങ്ങാന്ന അവസ്ഥാവ് തീനോ ഇത് എൻസ ഭയവേണ്ടതൊക്കെ എത്തിമനെ ബിന്ദു ഹത്സിയ ഹത്തുനായി പൻസിയ വിസിതനായി പൻസിയ തിസ്പാട്ട് കഥാ കേരള വാട്ട് കെ ഡി രാജ് മോട്ടർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡേക്കും വെടി വിസ്തൃ ധനകാരന് പുലുവ അങ്ങായി നമ്പേക്ക് മതക്കരണ്ണ ബിന്ദു ഹത്സിയ ഹത്തുനായി പൻസിയ വിസിതനായി പൻസിയ തിസ്പഹ നമ്പേക്ക് കഥാ കേരള വെടി വിസ്തര ധനകാരന് പുലുവ ഏകനാത് മതക്കരള അതട്ട് മകേ വരടിക്ക് വിറക്കരള മങ്ങി അന്ന ഹതന്നെ അപ്പി ആയി താമ്പോന ഹെഡ് ഹൗസ് ഹതരട്ട് ഓകെ മകേ ബോറിൻ തീവിനിൻ ഡ്രൈവ് ഒക്കെ ഹതറ വാട്ടി ഗിഹിലനം പരിസമിങ്ങിന്ന് ജയവേവ മമ ഡി ജെ അസ ഗുഡ് നൈറ്റ്.